ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 5ാം തീയതി, വെള്ളിയാഴ്ച. ആരോഗ്യരംഗം തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീവിജയപുരത്തുനിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴിരംഗത്തേക്ക് എം ഇറാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി കമോട്ട ഷഹി ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീവിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. എം വി നോർത്ത് പാസേജ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര ആരംഭിച്ച് തിരികെ രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11 മണിക്ക് എം ഇ റാണി ലക്ഷ്മി ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി ഹഡ്ബേ നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാറട്ടാങ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 21-ാം തീയതി അതായത് ഞായറാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്.

0: യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी 20 जून को हुगली पश्चिम बंगाल से प्रधानमंत्री किसान सम्मान निधि की 23वीं किश्त जारी करेंगे. इसके तहत 9 करोड़ 44 लाख से अधिक किसानों के खातों में 18,880 करोड़ रुपए से अधिक की सम्मान राशि सीधे हस्तांतरित की जाएगी. पीएम किसान की इस किश्त के साथ ही किसानों को हस्तांतरित कुल राशि 4,46,000 करोड़ रुपए से अधिक हो जाएगी, जो करोड़ों किसान परिवारों को आर्थिक संबल प्रदान कर रही है. अन्नदाता का बढ़ता मान
2: पीएम किसान. तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
3: ये मलेरिया के लक्षण हो सकते हैं.
2: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है.
3: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है.
2: सोते समय मच्छरदानी का उपयोग करें.
3: घर और आसपास पानी जमा न होने दें.
2: पानी की टंकियों और बर्तनों को ढककर रखें.
3: अगर बुखार हो तो रक्त की जाँच करवाएं.
2: अब हम कर सकते हैं.
3: अब हमें करना होगा.
2: मलेरिया को मिलकर हराना होगा.
3: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं.
2: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी.
4: इट्स रेनिंग ऑफर्स ऑन द न्यू एज बलेनो दिस सीजन. अपग्रेड टू द बोल्ड एंड टेकी न्यू एज बलेनो एंड गेट अमेजिंग बेनिफिट्स, इजी फाइनेंस ऑप्शंस एंड इनक्रेडिबल एक्सचेंज डील्स. रश टू योर नियरेस्ट नेक्सा शोरूम टुडे एंड टेक होम द न्यू एज बलेनो विद अमेजिंग ऑफर्स एंड अ 1 लाख किलोमीटर और 3 ईयर वारंटी. TNC अप्लाई. नेक्सा.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. മലയാളിക്ക് വായനയുടെ വിശാലമായ ലോകം തുറന്നു തന്ന PN പണിക്കരുടെ ചരമദിനമാണ് June 19. ഒരു ഗ്രന്ഥകാരനായി ജീവിതം തുടങ്ങിയ PN പണിക്കർ ജനങ്ങളിൽ വായനയുടെ വിത്തുകൾ പാകുന്നതിനെ ഏറ്റവും മികച്ച രീതിയിൽ സ്വാധീനം ചെലുത്തി. വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്തുവെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം. തൊട്ടടുത്ത ലൈബ്രറിയായിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദി. അവിടെയുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചും അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വായനയുടെ വിശാല ലോകത്തേക്ക് നടന്നു കയറിയിരുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേന കുറയുകയും വായനയുടെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ലൈബ്രറിയിൽ നിന്ന് അകന്നു തുടങ്ങിയവർ സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങി വായനയുടെ ചെറിയ ലോകം രൂപപ്പെടുത്തി തുടങ്ങി. പുതിയ തലമുറ വായനയിൽ അല്പം പിറകിലാണെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടെങ്കിലും പുസ്തകങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ചു തുടങ്ങിയെന്നത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ്. മാർഗമേതായാലും വായന മരിക്കുന്നില്ല എന്ന വലിയ പ്രത്യാശ. ആരോഗ്യരംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
5: ആരോഗ്യരംഗം.

0: തലകറക്കത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോൺ പണിക്കർ സംസാരിക്കുന്നു.
1: ഏത് ജീവജാലത്തിനും ബാലൻസ് നിയന്ത്രിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ജീവിതം നിലനിർത്തുന്നതിന് ആവശ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഈ ബാലൻസ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റയിലുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗം നമ്മുടെ ഈ ബാലൻസിനെ പറ്റി, നമ്മുടെ ബോഡിയുടെ പൊസിഷനെ പറ്റി അറിയുന്നതും അതേപോലെ നമ്മുടെ മൂവ്മെൻറ്റുകൾ തിരിച്ചറിയുന്നതുമെല്ലാം മൂന്നാല് അവയവങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പൾസസ് അനലൈസ് ചെയ്തിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായി

ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ആന്തരീകരണം, വെസ്റ്റിബുലാർ ലാബിരിന്ത് എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ കാതെന്ന് പറയുന്നത് കേൾവിക്ക് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതോടൊപ്പം പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, ബാലൻസിങ്ങിനും ഇത് വളരെ വളരെ ആവശ്യമാണ്. ആന്തരീകരണത്തിന് രണ്ട് ഭാഗമുണ്ട്. കോക്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതേപോലെ വെസ്റ്റിബുലാർ ലാബിരിന്ത്, മൂന്ന് സെമി സെക്കനാൽ കനാൽ വളഞ്ഞിരിക്കുന്ന ട്യൂബ് പോലെ, ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഈ വെസ്റ്റിബുലാർ ലാബിരിന്തിലാണ് ബാലൻസ് നിയന്ത്രിക്കുന്നത്. ഈ മൂന്ന് സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്നത് ശരിക്കും അത് മൂന്ന് ഡയമെൻഷനിലാണ് ഇരിക്കുന്നത്. ഒന്ന് ഹൊറിസോണ്ടലാണെങ്കിൽ വേറൊന്ന് വെർട്ടിക്കലാണ്, വേറൊന്ന് നമ്മുടെ കുറുകയാണ്. അപ്പോൾ അത് തലയുടെ ഏത് മൂവ്മെൻറ്റും ഈ മൂന്നിലും ഒരു ഡിഫറൻസ് ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും അതിനകത്തുള്ള നേർവ് സെല്ലുകൾ അത് പിടിച്ചെടുത്ത് തലച്ചോറിലേക്ക് എത്തിക്കുകയും അതിനനുസരിച്ച് തലച്ചോറ് അത് നമ്മുടെ ബോഡിയുടെ ബാലൻസിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഓർഡറുകൾ മറ്റ് കാലിലെയൊക്കെ മാംസപേശികൾക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ബോഡി സ്ട്രെയിറ്റായിട്ട് നിൽക്കുകയും നമ്മൾ ഓടിയും ചാടുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ നിന്ന് വരുന്ന ഇമ്പൾസ് ഓൾസോ നമ്മുടെ ബോഡിയുടെ പൊസിഷൻ. ഇപ്പം നമ്മൾ ചെരിഞ്ഞ് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ കാണുന്നതല്ല നേരെ ഇരുന്ന് കാണുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പൾസ് ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻറ്റുകളിൽ നിന്നും കാലിലെയും നമ്മുടെ നടുവിൻ്റെയൊക്കെ മാംസപേശികളിൽ നിന്ന്, കഴുത്തിലെയൊക്കെ മാംസപേശികളിൽ വരുന്ന ഇമ്പൾസ്. ബ്രെയിനിന് അറിയാം ഇന്ന മസിൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ബോഡി ഇങ്ങോട്ട് ചെരിയുന്നുണ്ടെന്നുള്ള കാര്യം, ആ ഇമ്പൾസും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തലകറക്കം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ചുറ്റുപാടും കറങ്ങുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കറങ്ങുന്ന ഒരു ഫീലിംഗ്, ഇതാണ് ശരിക്കുള്ള വെർട്ടിഗോ. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന്. ഇതൊരു രോഗലക്ഷണം മാത്രമാണ്. ഗിഡിനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയത്തില്ലേ തലകറക്കം, അതിൻ്റെ ഒരു മെഡിക്കൽ ടേം മാത്രമേ ഉള്ളൂ വെർട്ടിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീലിങ്ങിനോടൊപ്പം തന്നെ ഒരു നല്ല ശതമാനം പേർക്ക് ഒരു മറിഞ്ഞു വീഴാനുള്ള ടെൻഡൻസി, ബാലൻസ് തെറ്റുന്ന പോലെ നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മറിഞ്ഞു വീഴാൻ പോകുന്നത്, അതും പലപ്പോഴും തലകറക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകാറുണ്ട്. അൺസ്റ്റഡിനെസ് ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ വളരെയധികം പേര് ഇത് ഈ ട്രൂ വെർട്ടിഗോയോടൊപ്പം ചിലർ തലയ്ക്കുള്ള മന്ദത, ഭാരമില്ലായ്മ, അല്ലെങ്കിൽ തലയിൽ എന്തോ അടഞ്ഞിരിക്കുന്ന ഫീലിംഗ്, ഇതെല്ലാം തലകറക്കമായിട്ട് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് ഇതെല്ലാം കൂടുന്നത് എന്നുള്ള കാര്യം, മനുഷ്യനുണ്ടായിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പല രോഗങ്ങളും അതോടൊപ്പമുള്ള സ്ട്രെസ്സും ഒക്കെയാണ് പ്രധാന കാരണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കണ്ണ്, കാലിൽ നിന്നുള്ള സെൻസേഷൻ, അതേപോലെ ഈ കാതിൽ നിന്നുള്ള ഫ്ലൂയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ടുള്ള ഇമ്പൾസസ് ബ്രെയിനിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ 95% ട്രൂ വെർട്ടിഗോയും ഉണ്ടാകുന്നത് കാതിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ആന്തരീകരണത്തിനകത്തുള്ള രോഗങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. 5% ശരിക്കും മറ്റു രോഗങ്ങൾ കൊണ്ട്. അതായത് മറ്റു രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണം ഈവൻ ഒരു പനി വന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് എണീക്കുമ്പോൾ ഒരു തലവല്ലാതാവുന്ന ഒരു ഫീലിംഗ് വന്നെന്ന് വരാം. അതേപോലെ അനീമിയ ഉണ്ടാവുകയാണെങ്കിൽ, ചില ഹൃദ്രോഗങ്ങൾ വരുമ്പോൾ സഡനായിട്ട് കാഴ്ച കുറയുന്ന അവസ്ഥയിൽ, അതുകൂടാതെ ഈ ഡയബറ്റീസ് ഇപ്പം വളരെയധികം കുടിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ ന്യൂറോപ്പതി എന്ന് പറയും, നെർവ്സിന് വരുന്ന പ്രോബ്ലംസ്, ഇൻഫ്ലമേഷൻ, അതൊക്കെ പെരിഫറൽ ന്യൂറോപ്പതി, അതെല്ലാം നമ്മുടെ കാലിൽ നിന്നുള്ള സെൻസേഷനെ അഫക്റ്റ് ചെയ്യുകയും തലകറക്കം ഉണ്ടാവുകയും ചെയ്യും. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്. നമുക്കെല്ലാം അറിയാം കഴുത്തിൻ്റെ കശേരുക്കൾക്ക് വരുന്ന തേയ്മാനം കൊണ്ട്, ഡിസ്കിന് വരുന്ന തേയ്മാനം കൊണ്ട് കഴുത്തിൻ്റെ തന്നെ പൊസിഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന മസിൽസിന് ഒരു സ്പാസ്, പെട്ടെന്നൊരു കൺട്രാക്ഷൻ വരികയും അത് ബ്രെയിനിനകത്ത് ബോഡിയുടെ പൊസിഷനെ പറ്റി ഒരു തെറ്റായ ബോധം ഉണ്ടാക്കിയിട്ട് തലകറക്കം ഉണ്ടാക്കുന്ന ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഇത് കൂടാതെ തലച്ചോറിനകത്ത് വരുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് പെട്ടെന്ന് രക്തോട്ടം കുറയുന്ന സ്ട്രോക്കിൻ്റെയൊക്കെ ആരംഭത്തിൽ ചിലതരം ട്യൂമറുകൾ, എൻകഫലൈറ്റിസ് പോലുള്ള ചില രോഗങ്ങൾ, ഇൻഫെക്ഷൻസ്, ഇതിനകത്തെല്ലാം തലകറക്കം ഒരു സിംപ്റ്റമായിട്ട് വരാറുണ്ട്. എങ്കിൽ പോലും ഈ രീതിയിലുള്ള തലകറക്കങ്ങളെല്ലാം ഒരു 5% താഴെ മാത്രമേ ഉള്ളൂ. 95% കാതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനിയും ഈ കാതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 95%, അതിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നതാണ്. കാതിനകത്ത് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് നെർവ് സെല്ലുകളുണ്ട്. അപ്പം തല മൂവ് ചെയ്യുമ്പോൾ ഈ സെല്ലുകൾക്ക് നീളത്തിലുള്ള രോമങ്ങളുണ്ട്. ഈ രോമങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ജെലാറ്റിൻ ലെയറിലാണ്. ഈ ജെലാറ്റിൻ ലെയറിൽ കാൽഷ്യം ക്രിസ്റ്റൽസ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം തല നമ്മളൊരു സൈഡിലോട്ട് ചെരിയുമ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഈ ജെലാറ്റിൻ ലെയറിന് ചെറിയൊരു മൂവ്മെൻ്റ്, അത് വരുന്നതിന് കാരണം ഈ ക്രിസ്റ്റൽസിൻ്റെ വെയിറ്റ് കൊണ്ടാണ്. ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഈ സെല്ലിൻ്റെ ഹെയർ ഒരു ബെൻഡിങ് ഉണ്ടാവും. ആ മൂവ്മെൻറ്റാണ് ഈ സെല്ലിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാക്കി തലച്ചോറിലോട്ട് ചെല്ലുകയും അതിനനുസരിച്ച് ഏത് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കി തലച്ചോറ് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ക്രിസ്റ്റൽസ് ഈ ജെലാറ്റിൻ ലെയറിൽ നിന്ന് വെളി വരികയാണെങ്കിൽ അത് ലൂസായിട്ട് ഫ്ലോട്ട് ചെയ്യും. ചെറിയൊരണക്കത്തിൽ പോലും ഈ ഹെയറിന് വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കുകയും ആ ഒരു പ്രശ്നം വരുമ്പോഴാണ് തലകറക്കം കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പം ഈ ക്രിസ്റ്റൽസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ ജെലാറ്റിൻ ലെയറിൽ നിന്ന് വെളി പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം കേസും രണ്ട് കാരണവശാലാണോ ഉണ്ടാകുന്നത്. ഒന്ന്, തലയ്ക്ക് ബദ്ലിയക്ഷത,

0: ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ റപ്ചർ ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൂടാതെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ആന്തരികകരണത്തിലെ ഈ ജലാറ്റിൻ ലെയറിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ക്രിസ്റ്റൽസ് വെളിവരും. അപ്പോൾ ഇതാണ് കോമണസ്റ്റ് ആയിട്ട് വരുന്ന ബിനൈൻ പാരോക്സിസം പൊസിഷൻ വട്ടേകോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തല ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വരുമ്പം ഒരു ട്രാൻസിയൻ്റ് ആയിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒരു തലകറക്കം വരും. അതാണ് യൂഷ്വലി സിംപ്റ്റം. ഇത് പലപ്പോഴും ആൾക്കാർ ചിലപ്പം താഴെ വീണെന്ന് വരാം, അറിയാതെ ഒന്ന് ഒരു സാധനം കുഴിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് വീഴുന്ന ഒരവസ്ഥ ഉണ്ടായെന്ന് വരാം. ഇതിന് ട്രീറ്റ്മെൻറ്റ് മൂന്ന് സെമിസെക്കനാലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ യൂഷ്വലി പോസ്റ്റീരിയ കനാലിൽ ആണ് 85% BPPV ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേക തരം എക്സസൈസ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഈ ലൂസായി കിടക്കുന്ന ക്രിസ്റ്റൽസിനെ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. അതോടെ നമുക്ക് രോഗം പെട്ടെന്ന് തന്നെ മാറുന്ന അവസ്ഥയുണ്ട്. അതിന് ചില പ്രൊസീജിയറുണ്ട്. ഡോക്ടർമാർ തന്നെ ചെയ്യുന്ന തലയുടെ എക്സസൈസാണ്. അതിന് യുപ്ലി മാനുവർ എന്നാണ് പറയുന്നത്. അത് ബഹുഭൂരിപക്ഷം കേസുകളിലും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ രോഗം മാറുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ 10-15% കേസുകളിൽ മറ്റ് കനാലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എക്സസൈസ് കൊണ്ട് അത് പ്രയോജനം ചെയ്യില്ല. അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ മരുന്നുകൾ കഴിച്ചാലാണ് അത് സ്ഥായിയായിട്ട് മാറത്തുള്ളൂ. അല്ലെ തന്നെ പലപ്പോഴും നാച്ചുറലായിട്ട് തന്നെ ഈ തലകറക്കം ഈ BPPV ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദ കേസിൽ നമുക്ക് ഇത് എക്സസൈസ് കൊണ്ട് മാറ്റാൻ പറ്റും. അല്ലാത്ത കേസുകളിൽ മാത്രം ഈ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഈ ഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് അബ്സോർവ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറാറുണ്ട്. രണ്ടാമത്തെ കോമണസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് മിനിയേഴ്സ് സിൻഡ്രോം എന്ന് പറയും. സിൻഡ്രോമിൽ രോഗിക്ക് തളർക്കം മാത്രമല്ല, കാതിൽ എരപ്പ് കാണാം, കാതു അടഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് വരാം, ചിലപ്പോൾ കഴിവുക്കുറവ് വന്നെന്ന് പറയാം. ഇതെല്ലാം കൂടെ വരുന്നതിന് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസീസ് അല്ല, ഒരേ ടൈപ്പിലുള്ള മൂന്നാല് സിംറ്റംസ് കൂടി ചേർന്ന് വരുന്ന ഡിഫറെൻറ്റ് രോഗങ്ങൾക്ക് എല്ലാത്തിനും കൂടെ പറയുന്ന പേരാണ് സിൻഡ്രോം. അപ്പോൾ ഈ മിനിയേഴ്സ് സിൻഡ്രോമിൽ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പ്രധാനമായിട്ട് അത് സംഭവിക്കുന്നത് എഗെയിൻ നമ്മുടെ ഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ടാണ്. ഇന്നർ ഇയറിനകത്ത് ഉള്ള ഈ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട്. ഇന്നർ ഇയറിൻ്റെ ഫ്ലൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടാഷ്യം എന്ന് പറയുന്ന എലിമെൻറ്റ് കൂടുതലായിരിക്കും. ബാക്കി ശരീരത്തിൻ്റെ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും സോഡിയമാണ് കൂടുതൽ. അപ്പോൾ ആ പൊട്ടാഷ്യത്തിൻ്റെ അളവിൽ വ്യത്യാസം വരികയും സോഡിയം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ ഫിസിക്കലായിട്ട് തന്നെ ഈ ഫ്ലൂവിൻ്റെ പ്രഷർ കൂടിയാൽ ഇതൊക്കെ അതിനകത്തുള്ള നേഴ്സലുകളെ ഡീജനറേറ്റ് ചെയ്യുകയും നശിക്കാൻ പോവുകയും സാധ്യതയുണ്ട്. അപ്പോൾ ആ നേഴ്സല് കുറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് കൺട്രോളിങ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് പൊതുവെ പറയുന്ന മിനിയേഴ്സ് സിൻഡ്രോം. അതിൻ്റെ കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് ഇൻഡയറക്റ്റ്ലി ജനറ്റിക് ഫാക്ടറും അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടും ബന്ധപ്പെട്ടാണ്. മൂന്നാമതുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമിത ശബ്ദം കേൾക്കുന്നവർക്ക് നോയ്സ് ഈ നേഴ്സലുകളെല്ലാം നശിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം വളരെ കോമൺ ആണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇയർഫോണും വെച്ച് പാട്ടും കേട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് തലകറക്കം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമെങ്കിലും ഹിയറിംഗ് ലോസിനോടൊപ്പം തലകറക്കവും കാതിലരപ്പും മുകളിലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തലകറക്കം കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് പല ടെസ്റ്റുകളുമുണ്ട്. ഓഡിയോളജി ടെസ്റ്റുകളുണ്ട്, ബാലൻസിങ്ങിൻ്റെ ടെസ്റ്റുകളുണ്ട്. ചില കേസുകളിൽ നമുക്ക് സ്കാനിങ് ചെയ്യേണ്ടി വരും. അക്കോസ്റ്റിക് MRI സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ചെയ്ത് ട്യൂമറോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതുകൂടാതെ മൊത്തമായിട്ടുള്ള ഒരു ചെക്കപ്പ്, ഡയബറ്റീസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തലകറക്കം വന്നാലും അത് പ്രോപ്പറായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഒരിക്കൽ കൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ഇത് ശരിക്കും ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മളെല്ലാം ജീവിതചര്യ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഈവൻ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും 90% രോഗങ്ങളും പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തലകറക്കം.
1: തലകറക്കത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോൺ പണിക്കർ.
2: ഇനി വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിനായി യോഗയും ധ്യാനവും, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
3: യോഗവിദ്യകൾ ജാതി മത ലിംഗ ഭാഷാ ദേശഭേദങ്ങൾക്കതീതമാണ്. യോഗവിദ്യകൾ അഭ്യസിക്കാൻ മനുഷ്യന് പ്രകൃതിദത്തമായി തന്നെ പ്രലോഭനമുണ്ട്. ഈശ്വരതുല്യമാകാൻ ആധ്യാത്മികതയ്ക്കും യോഗമാർഗങ്ങൾക്കും കഴിവുണ്ടെന്നത് നിസ്തർക്കമാണ്. അതിനായി ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുക. പല മാർഗങ്ങളിലൂടെ ഓടി നടന്ന് ഒരിടത്തും എത്താൻ കഴിയാതെ കുഴങ്ങരുത്. ഒരു ചെറിയ പാഠം പഠിച്ച ശേഷം തനിക്കെല്ലാം അറിയാമെന്ന് അഹങ്കരിക്കരുത്. പഠിച്ചുകൊണ്ടേയിരിക്കുക. അല്പജ്ഞാനം ആപത്താണ്. അല്പജ്ഞാനിക്ക് ഉള്ളിൽ തമോ ഗുണം നിറയും. ഒരാശയത്തിലും മനസ്സുറയ്ക്കാതെ വിനോദവും വികാരവും മാത്രം കാംക്ഷിക്കുന്നവർ ലക്ഷ്യബോധമുള്ളവരല്ല. ജയം വേണമെങ്കിൽ ഗംഭീരമായ ഇച്ഛാശക്തിയും പരിശ്രമവും അനിവാര്യമാണ്. യോഗാഭ്യാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിന് ലോകത്താകമാനം പ്രചാരകരുണ്ട്. ആശുപത്രികളിലും സ്കൂളുകളിലും ജയിലുകളിലും യോഗാഭ്യാസം പരിശീലിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ദുസ്വഭാവികളാകുന്നത് ചുറ്റുപാടും

കിട്ടുംകൊണ്ട് മാത്രമല്ല അവൻ്റെ ശരീരത്തിൽ പ്രവർത്തനക്ഷമമായ ചില ഗ്രന്ഥികളുടെ തെറ്റായ പ്രവർത്തനം കൊണ്ടുകൂടിയാണ്. മറ്റു പശ്ചാത്തലങ്ങൾ കൂടി അനുകൂലമായാൽ ഒരുവൻ വഴിപിഴച്ചു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. യോഗ്യമായ യോഗാഭ്യാസ പരിശീലനത്തിലൂടെ ഗ്രന്ഥികളെ നേർവഴിക്ക് നയിക്കാനായാൽ സ്വഭാവ രൂപീകരണവും നേർവഴിയിലേക്ക് തിരിയുമെന്ന് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നു. ഭാരതത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി നോക്കൂ. ലോകത്ത് ജനസംഖ്യാനുപാതത്തിൽ രണ്ടാമതെത്തി നിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. എന്നാൽ കർമ്മശേഷിയുടെ കാര്യത്തിൽ നാം വളരെ പിന്നിലാണ്. ആധ്യാത്മികതയിൽ ഊന്നിയ ഒരു പാരമ്പര്യം കൂടി ഇല്ലെങ്കിൽ നാം ഇനിയും പിന്നിലായേനെ. കടലുപോലെ ജനതയുള്ള ഈ നാട്ടിൽ വിരലിലെണ്ണാവുന്ന പ്രഗത്ഭമതികൾ മാത്രമേ ഇപ്പോഴുള്ളൂ. മറ്റുള്ളവർ ജീവിത സന്ധാരണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നു. ബഹുഭൂരിപക്ഷം പേർ കുറ്റകൃത്യങ്ങളുടെയും അസാൻമാർഗിക മാർഗങ്ങളുടെയും പിറകെ പോകുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അടിമപ്പെട്ടവരുടെ എണ്ണം അതിലുമധികം വരും. തെറ്റായ ജീവിതചര്യയിലേക്ക് നമ്മുടെ സമൂഹം വഴുതി വീണു കഴിഞ്ഞു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ആധുനിക മനുഷ്യൻ സദാസമയവും TVയുടെയും കമ്പ്യൂട്ടറിൻ്റെയും കൂടെ കഴിച്ചുകൂട്ടുന്നു. അവന് ജീവിതം എന്തെന്നറിയില്ല, എന്തിനെന്നറിയില്ല. നിങ്ങൾ ജീവിത അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സ്വന്തം ജീവിത അനുഭവങ്ങളാണ് നിങ്ങളുടെ ഗുരു. ജീവിത ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാകുവാൻ ഒരു മാർഗം യോഗം ഉപദേശിക്കുന്നു. പുരുഷന് എങ്ങനെ ദുഃഖമുണ്ടാകുന്നുവെന്ന് യോഗം വിവരിക്കുന്നു. പ്രകൃതി സംയോഗത്താൽ പുരുഷന് മനസ്സിനോടും ബാഹ്യ വിഷയങ്ങളോടും താദാത്മ്യം വരുന്നതുകൊണ്ടാണ് അവൻ ദുഃഖിതനാകുന്നത്. ഇതിൽ നിന്ന് മോചനം നേടാനുള്ള വഴി അനുഭവം മാത്രമാണ്. നിങ്ങൾക്ക് സ്വ അനുഭവം ഉണ്ടായാലേ ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള വഴിയും തെളിയൂ. ദുഃഖമറിഞ്ഞവനെ സുഖമറിയാനാകൂ. നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് മോചിതനാകാൻ കഴിയൂ. മുക്തി നേടുന്നതിന് മുമ്പ് സംസാര സുഖദുഃഖങ്ങൾ അനുഭവിച്ച് തീർക്കുക അനിവാര്യമാണ്. തുടർന്ന് ലക്ഷ്യത്തിനു വേണ്ടിയുള്ള യാത്ര മനുഷ്യനെ പടിപടിയായി ഉയർത്തി പരമപദത്തിലെത്തിക്കും. അപ്പോൾ ദുഃഖങ്ങൾ പ്രപഞ്ചത്തിലെ കേവലം പൊടിപടലമായി മാത്രം തെളിയും. ഈ മഹത് സത്യം നമ്മെ ഉദ്ഘോഷിക്കുന്നതാകട്ടെ യോഗശാസ്ത്രങ്ങൾ മാത്രമാണ്.

0: ആരോഗ്യരംഗം.
1: ഇതോടെ ഇന്നത്തെ ആരോഗ്യരംഗം സമാപിച്ചു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുസൃതി കുറുപ്പ് എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചനയിൽ ജോൺസന്റെ സംഗീതം.

സോപാനം എന്ന ചിത്രത്തിൽ കെ ജി യേശുദാസും മഞ്ജു മേനോനും ആലപിച്ച ഗാനമാകാം ഇനി. കൈതപ്രത്തിൻ്റെ ഗാനരചനയിൽ എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

ഇതോടെ ഇന്നത്തെ മലയാളം പ്രക്ഷേപണം സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളം പരിപാടി ഇന്ന് ശ്രോതാക്കൾക്കായി

ഇതോടെ ഇന്നത്തെ മലയാളം പ്രക്ഷേപണം സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളം പരിപാടി ഇന്ന് ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെയർ.